ചകരകചീചാച്ചോ ചക്കലോരം ഗണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടിഗിടി ഇടിഗോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകനക ഹുക്കുബുക്കുരേ ടുക്കുബുക്കുരേ ചകലക വിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകരദും ചകരദും ചിക്കി ചക്കച്ചോ.